0: പക്ഷേ മേഘാലക്കം കൊണ്ടാണ് മടുമടും
1: ചവസം
0: പോരും ചേരി.
1: പറമെന്നു മടുമടും
0: ആ എഹിമിങ്ങനെ മി പോണി മി അമില്ല ഗരാതീവേ നസേ മി ദേനി എഹനുണ മണു ദേ നമ ശമണു കുറാക്കമ്മക്ക് വാക്കാനു തക്കാണ് കൊ ഭയം കൊ മി ഹർ മി ലവ ഹാസ കൊല്ലാണി കാക്ക
1: ഡോ
0: ഓക്കെ.

0: സമാവഗഡ് ദിവഹി എഫ് എമ്മും ദിവഹി എഫ് എം ദിവഹി നായകും.
1: Love it, Kafaho. Love it.

അള്ളാഹുഗെ ആയത്തക്കും തിമങ്കലേ ഫാണു തിയബാ മീഹു നങ് ഹന്താങ്കു ദിവും തിയബാ മീഹുങ്കെ മച്ച ബൊടുക്കമക വെജ്ജനമ ഫഹെ തിമങ്കലേ ഫാണു അള്ളാഹ വക്കീലു കുറവാഫീമെ ദെൻ തിയബാ മീഹുങ്കെ ബാവരി നായകു തിയബാ മീഹുങ്കെ ഖന്തകാമെതു എബ്ബസ്വാഷ ദെൻ തിയബാ മീഹുങ്കെ ഖന്ത നിമ്മിഗൊയ് തിയബാ മീഹു നങ് ഒളേ ഗൊതിഗ വംഹന വെഫാ ഒവെഗെനുവാനെ ദന്ത്യബാ മീഹു നിമ്മിഗൊയ് തിമങ്കലേഗെ ഫാനുഗെ മച്ചം ഹിംഗാഷ അദി ത്യബാ മീഹു തിമങ്കലേഗെ ഫാനം മുഹുലത് നുദേശേ.

0: ഒഎസ്ടി
1: ഒഎസ്ടി മി സെഗ്മെന്റും മികനിസ്തെനി എംമെ ദവൈ ഏകമകു മാസീകെ വരകിന ഹന്ദാന്തകക ഗുളിഫ വാണി ദവൈ ഹഗീഗി ഇഹുസാസ്തകെ എകുലവിഗെം വാലവൈ കിന ഹിത്തക ഗുളിഫ വാണി ദവൈ മി ഹഫ്താഗെ മി ബൈ മി ഹോവാലി ലവേകി ലോപീഗെ ഉഫാവരി ഫാഹക്കുരുന്തക ഗുളവാലവേണി ലവൈ ദുആ ലിപായേനാഗെ ഹയാതുഗെ ബാവരിയായ കാവെണി കൊഫി ഈദുഗെ ഉഫാവരികം മിവണി ആയിലാതക മുജ്തമോ എബ്ബാവന്ത കൊദ്ദീഫ അദി കൊമ്മിഫദ ഹാലതിഗവസ് ദുനിയേഗെ ഗിനബേക് മിയന്നനി മിഫദ മുനാസബത്തകായക ഉഫാവരികം ഇഹുസാസ് കുരമും എംവിമ മി ഹഫ്താഗെ ഒഎസ്ടി മി ഗെനിസ്തെനി വേതുയദിയ വിഹി ആഹരുകെ തിരേഗ ബോളിവുഡും ഫെനുനു എംമെ മക്ബൂൽ എ ഫിൽമും ekwirikama loepa adi emme undaku waguttahugavis fs shakwaineti huttumenneti lobiwa baavirike macha binaifawa filmen mi dehas timwana har release kuri film kal hona ho nikhil advani direct ko karan johar produce kuri mi film ke maakandu tarinaki shahrukh khan priti zinta adi saif ali khan mi hafta ge ost love ki mi film ge title track kal hona ho madama annane kaminwata nun kamennege ಮಿಯದು ತಿರಿಯುಳೆ ಮಿಯದು ಲೋಬಿವೆ ಮಿಯದ ಶುಕುರ್ವೆರಿವೆ ಮೀ ಮಿಲವ ಪುಣಿದೇ ವಾಹಕೆಕಿ ಹಿಮೆಂ ವಗುತ್ತುಕೊಳೆ ಹೋದ ಲೋ ಮರಾಲ ಮಿಲವಾಗಿ ತೆರೆ ಹಿದ್ದೂ ಕೊಲ್ಲ.

ഓഡിയോ വാഹക. അസ്സലാമു അലൈക്കും. ഓഡിയോ വാഹക് മി പ്രോഗ്രാം ദുരാഗാതും അഡോസുമുങ്ങെന്നവ ഹുരിയാ ഫരാത്തക പ്രോഗ്രാംഗെ ഫരാത്തും മർഹബ. പ്രോഗ്രാം ആയിക്കീഗ മി ഹഫ്താ കുരിയ ദാണി അൽഗുൻ ഷഹദാ മഹ്മൂദ്. ഓഡിയോ വാഹക മിഹാർ അറുമെ മി ഗെനസ്സെനി ബിമ്മ ഇബ്രാഹിം വഹീദ്ഗെ ഇഷ്ക് മി വാഹക. മി ഹഫ്താഗ മി ഗെനസ്സെനി മി വാഹകഗെ സാദവണ ബ ವಾಹಕೆ ಹುಂತೆರಿನ ಹುಷಾಳಾದೇನಿ ಫಾತ್ಮತ್ ಸಮಾ.

0: ദിവേഹി FM ദിവേഹി നൈറ്റ്.
1: Nur die Ecke Megahertz, die wir hier fangen.